അഞ്ചിനെ കവി തുളു കവി അരുണാബ്ജൻ ഞങ്ങൾക്ക് തിക്കതിനിട്ട് അരുണാബ്ജന മഹാഭാരത ഭാരി വിശേഷമാണ് ഞാൻ പൂർണ്ണ പരിപൂർണ കാവ്യം ആയിട്ട് അവഞ്ഞ് മഹാകാവ്യ പണ്ടത്തെ പതിനിടുന്ന വരുണനെ ബേതബേത്ത ചന്തോബദ്ധമായി നഞ്ചിന അംശ ഷഡ്പതി വൃത്ത ഷഡ്പതിലും മാത ഷഡ്പതിലെ ഗളസന്തു ആര് കാവ്യനെ ബരത്തേരും ആയിട്ട് നമ്മ സുരുട്ട് എന്നതിനി അരുണാബ്ജന മഹാഭാരതനെ മൂല കാവ്യം എന്നാ ആ ഗ്രന്ഥത കടേട്ട് ഒഞ്ച് കർണപർവ പൻപിന ഒഞ്ച് കുടുഞ്ചി കൃതി അവ ഹരിയപ്പ ബരത്തിന ആണ്ട ആ ബുക്ക് തൊട്ടിക ദീതിനെടുത്താറ ഐത്തനെ ഭാഗാന്ത് ജന തിരുവന്തിത്തരിക്ക അഞ്ചാത് അവ ഐടുതല തുമ്പ് പൊട്ടിന ഈ കർണപർവ പന്ത് വിദ്വാംസരനക്കെല്ലാം നടുട്ടൊന്ന് ചർച്ചയുണ്ട് ഓ സുരുത്താന്ത് അഞ്ചനെ വിഷ്ണു തുങ്കെ പൻപിന

ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുള്ള നിക്കുൽ കിരണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

അഞ്ചനെ ദുമ്പുദ പദ മോകെദപ്പു പദപന്തിനാര് വിദ്യാസുവർണ സാഹിത്യ സ്വാമി പ്രസാദ് നിർദ്ദേശന റോഷൻ ആർ ആൾവാ.